ചാഞ്ചല്യാരുണലോചനാഞ്ചിത് കൃപാം ചന്ദ്രാർക്കചൂടാമണിം ചാരുസ്മേരമുഖാം ചരാചര ജഗത്